0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി എൻ ലളിത പാടിയ കൃതികൾ കേൾക്കാം. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ ശ്രീരംഗം ജി കൃഷ്ണകുമാർ മൃദംഗം. ആദ്യം സൗരാഷ്ട്രം രാഗത്തിൽ രംഗനാഥുടെ എന്ന കൃതി കേൾക്കാം. രൂപകതാളം പൊന്നയ്യ പിള്ള രചിച്ചത്.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic classical vocal recital by Shrimati N. Lalita. She is accompanied on the violin by Shrimati A. L. Manjula Rajesh and on the mridangam by Shrimati Shri Rangam G. Krishna Kumar. She begins a Carnatic classical vocal recital with a composition of Ponnaiya Pillai, Ranganathude. In the rag, Saurashtram, set to Irubagathal.

0: അടുത്തതായി അമൃതവർഷിണി രാഗത്തിൽ ആനന്ദാമൃതാകർഷിണി എന്ന കൃതി കേൾക്കാം. മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ചത് ആദ്യ താളം.
1: കണ്ടിന്യൂയിങ് ഹർ കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ, ഷീ വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, ആനന്ദാമൃതാകർഷിണി. ഇൻ ദ രാഗ് അമൃതവർഷിണി സെറ്റ് ടു ആദിതാൾ.

0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമതി എൻ ലളിത പാടിയ കൃതികൾ. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ ശ്രീരംഗം ജി കൃഷ്ണകുമാർ മൃദംഗം. ഇനി തോടിരാഗത്തിൽ ജയസിനദെല്ല എന്ന കൃതികൾക്കാം ആദിതാളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Vocal Recital by Shrimati N. Lalita. She is accompanied on the violin by Shrimati A.L. Manjula Rajesh. And on the mridangam,

0: അവസാനമായി ഹരിമന് എന്നാരംഭിക്കുന്ന അഭംഗ് കേൾക്കാം. രാഗം ബൃന്ദാവനി, ആദ്യ താളം.
1: ശ്രീമതി എൻ ലളിത കൺക്ലൂഡ്സ് ആ കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ വിത്ത് അഭംഗ് ഹരിമന് ഇൻ ദ രാഗ് ബൃന്ദാവനി സെറ്റ് ടു ആദിതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീമതി എൻ ലളിത പാടിയ കൃതികൾ. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ ശ്രീരംഗം ജി കൃഷ്ണകുമാർ മൃദംഗം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ ബൈ ശ്രീമതി എൻ ലളിത. Accompanying artist were Shrimati A.L. Manjula Rajesh on the violin and Shrimati Shri Rangam Ji Krishnakumar on the mridangam. This program was brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.
0: Ini laya vinyasam kelkam. Kumaranellur V. Rajamani mridangathil vaichathu Tishra Ekathalam.
1: Listen to live vinyasam presented on the mridangam by Kumaranellur V. Rajamani. Listen to Tishra Ekathal

0: കുമാരനല്ലൂർ വി. രാജാമണി മൃദംഗത്തിൽ വായിച്ച ലയവിന്യാസമാണ് ഇതുവരെ കേട്ടത്. തിശ്ര ഏകതാളം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു ലൈവിന്യാസം പ്രസന്റഡ് ഓൺ ദ മൃദംഗം ബൈ കുമാരനല്ലൂർ വി. രാജാമണി. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

സെവൻ ഡി ടി എച്ച് എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. ഈ കാര്യക്രമം ആകാശവാണി വിജയവാഡ കേന്ദ്ര സമർപ്പണം.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ മുഖത്തല ജി ഗോപകുമാർ പാടിയ കൃതികൾ കേൾക്കാം. ശ്രീ പാണാവള്ളി അനിൽകുമാർ വയലിൻ, ശ്രീ കലാമണ്ഡലം പി വിശാഖ് മൃദംഗം. ആദ്യം ആഭോഗിരാഗത്തിൽ പുരന്ദരദാസർ ദേവർനാമ കേൾക്കാം ആദിതാളം.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic Classical Vocal Recital by Sri Mukutalaji Gopakumar. He is accompanied on the violin by Sri Panavalli Anil Kumar and on the mridangam by Sri Kalamandalam P. Vishag. He begins his Carnatic Classical Vocal Recital with Devanama of Purandar Dasar in the rag Abhogi set to Aditaal.

0: അടുത്തതായി പൂർവി കല്യാണി രാഗത്തിൽ ആനന്ദ നടമാടുവാർത്തില്ലേ എന്ന നീലകണ്ഠ ശിവൻ കൃതി കേൾക്കാം. രൂപക താളം.
1: Continuing his Carnatic classical vocal recital, he will now present a composition of Neelakanda Shivan, Ananda Nada Maduvarthillai. In the rag, Purvi Kalyani set to Rubakathal.

0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ മുഖത്തല ജി ഗോപകുമാർ പാടിയ കൃതികൾ. ശ്രീ പാണാവള്ളി അനിൽകുമാർ വയലിൻ, ശ്രീ കലാമണ്ഡലം പി വിശാഖ് മൃദംഗം. ഇനി നാരായണത്തെ നമോ നമോ എന്ന കൃതി കേൾക്കാം. രാഗം ബിഹാഗ്, ആദിതാളം അന്നമാചാര്യ രചിച്ചത്.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Vocal Recital by Shri Mukhatala Ji Gopakumar. He is accompanied on the violin by Shri Panavalli Anil Kumar and on the mridangam by Shri Kalamandalam P. Vishag. Next is a composition of Annamacharya, Narayanade Namo Namo, in the rag Bihag, set to Adithal.

0: അവസാനമായി സാമരാഗത്തിൽ മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച ത്രിപുര സുന്ദരി എന്ന കൃതികൾക്കാം രൂപകതാളം.
1: ശ്രീ മൂക്കത്തല ജി ഗോപകുമാർ കൺക്ലൂഡ്സ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റെസൈറ്റൽ വിത്ത് എ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, ത്രിപുര സുന്ദരി. ഇൻ ദ രാഗ് സാമ സെറ്റ് ടു രൂപകതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ മുഖത്തല ജി ഗോപകുമാർ പാടിയ കൃതികൾ. ശ്രീ പാണാവള്ളി അനിൽകുമാർ വയലിൻ, ശ്രീ കലാമണ്ഡലം പി വിശാഖ് മൃദംഗം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റെസൈറ്റൽ ബൈ ശ്രീ മുഖത്തല ജി ഗോപകുമാർ. Accompanying artist were Shri Panavalli Anil Kumar on the violin and Shri Kalamandalam P. Vishagh on the mridangam. This program was brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH anytime Indian music.
0: Ini laya vinyasam kelkam. Ittithanam P. Bijiraj Tavilil avadhirippichathu Mishra Chappathalam.
1: Listen to live vinyasam presented on the tavil by Ittithanam P. Bijiraj. Listen to Mishra Chappathal.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ലയവിന്യാസം, ഇത്തിത്താനം പി ബിജുരാജ് തവിലിൽ അവതരിപ്പിച്ചത്, മിശ്രചാപ്പ് താളം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ബി ലിസ്ണിംഗ് ടു ലൈവ് വിന്യാസം പ്രസന്റഡ് ഓൺ ദ തവിൽ ബൈ ഇത്തിത്താനം പി ബിജുരാജ്. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം ഫോർ രാഗം 24/7 DTH. Anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ ടി എച്ച് സുബ്രഹ്മണ്യത്തിന്റെ വയലിൻ കച്ചേരി കേൾക്കാം. കുഴൽമന്ദം ജി രാമകൃഷ്ണൻ, മൃദംഗം ജി മനോഹർ ഖഡം. Now we bring you a violin recital by ടി എച്ച് സുബ്രഹ്മണ്യം. He is accompanied by കുഴൽമന്ദം ജി രാമകൃഷ്ണൻ ഓൺ മൃദംഗം and ജി മനോഹർ ഓൺ ഖഡം. ആദ്യം ഭൈരവി രാഗത്തിൽ ഖണ്ഡജാതി അടതാളവർണം വിരിബോണി. ഫസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഇസ് എ ഭൈരവി രാഗവർണം സെറ്റ് ടു ഖണ്ഡജാതി അടതാള വിരിബോണി.

ജഗദാനന്ദകാരക എന്നാരംഭിക്കുന്ന ത്യാഗരാജ് പഞ്ചരത്നകൃതി. നാട്ടരാഗം, ആദിതാളം. നെക്സ്റ്റ് ഐറ്റം ഈസ് എ പഞ്ചരത്നകൃതി ജഗദാനന്ദകാരക. രാഗ നാട്ട സെറ്റു ആദിതാള, കമ്പോസ്ഡ് ബൈ ത്യാഗരാജ.

അനുപമ ഗുണാം ബുദ്ധി അഠാനരാഗം ഖണ്ഡചാപ്പത്താളം ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഐറ്റം ഈസ് ഇൻ രാഗ അഠാന സെറ്റ് ടു ഖണ്ഡചാപ്പത്താള കമ്പോസ്ഡ് ബൈ ത്യാഗരാജ. അനുപമ ഗുണാം ബുദ്ധി

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ടി എച്ച് സുബ്രഹ്മണ്യത്തിന്റെ വയലിൻ കച്ചേരി. കുഴൽമന്നം ജി രാമകൃഷ്ണൻ മൃദംഗം, ജി മനോഹർ ഖഡം. യു ആർ ലിസണിംഗ് ടു വയലിൻ റിസൈറ്റൽ ബൈ ടി എച്ച് സുബ്രഹ്മണ്യം. ഹീസ് അക്കമ്പനീഡ് ബൈ കുഴൽമന്നം ജി രാമകൃഷ്ണൻ ഓൺ മൃദംഗം ആൻഡ് ജി മനോഹർ ഓൺ ഖഡം. നിധിച്ഛാല സുഖമ കല്യാണി രാഗം, മിശ്രചാപ്പത്താളം, ത്യാഗരാജകൃതി. ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് നിധിച്ഛാല സുഖമ ഇൻ രാഗ കല്യാണി സെറ്റു മിശ്രചാപ്താള കമ്പോസ്ഡ് ബൈ ത്യാഗരാജകൃതി.

0: ഇതുവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ടി എച്ച് സുബ്രഹ്മണ്യത്തിന്റെ വയലിൻ കച്ചേരി. കുഴൽമന്നം ജി രാമകൃഷ്ണൻ മൃദംഗം, ജി മനോഹർ ഖഡം. യു ആർ ലിസണിംഗ് ടു എ വയലിൻ റിസൈറ്റൽ ബൈ ടി എച്ച് സുബ്രഹ്മണ്യം. ഹി വാസ് അക്കമ്പനീഡ് ബൈ കുഴൽമന്നം ജി രാമകൃഷ്ണൻ ഓൺ മൃദംഗം ആൻഡ് ജി മനോഹർ ഓൺ ഖഡം.
1: രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് എ കോൺട്രിബ്യൂഷൻ by Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.